പോലെ നഗാനമു അന്റും ഗുരുനാവല്ലിയ അബുയാശി അൽബുഷ്ടമംഗമകോ ഈയനകു ബർഷു ഭവാനൂ നനകാനമു ഓ യൂഷുപു നകമശേയമ്മകു അല്ലാഹു തആല ശിയഗന്നിയ പാപനു കൈറോ കിരിപ മൈനു അഞ്ചരിങ്ങാ ശെമ്മിയ മിങ്കു കെല്ലായിക്കോ മാങ്ങ.